ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. ഇന്ന് സെപ്റ്റംബർ 15 ആട്ടോ, ചിലർക്കറിയാം ചിലർക്കറിയില്ല. പക്ഷേ വീട്ടിലൊരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഒരു കാര്യം ഉറപ്പായിട്ടും കേൾക്കാം, ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ. യെസ്, നമ്മുടെ ജീവിതത്തിൽ ഓരോ ചെറിയ പ്രശ്നത്തിനും ഇത് എങ്ങനെ ശരിയാക്കാം എന്ന് ആലോചിക്കുന്ന ആളുകളാണ് എഞ്ചിനീയർമാർ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? എക്സാം സമയത്ത് എഞ്ചിനീയറിംഗ് എന്തിനാണ് പഠിക്കുന്നത്? ഇവൻ എഞ്ചിനീയറിംഗ് മാത്രമല്ല, നമ്മൾ ഏത് കോഴ്സ് എടുത്താലും എന്തിനാണ് ഞാനിത് പഠിക്കുന്നത് എന്ന് തോന്നും. പക്ഷേ അവരൊക്കെ ഇന്ന് വലിയ വലിയ കമ്പനികളിലിരുന്ന് റോക്കറ്റ് മുതൽ റോബോട്ട് വരെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പ്രശസ്ത എഞ്ചിനീയറും രാഷ്ട്ര നിർമ്മാതാവും ആയിട്ടുള്ള സർ എം വിശ്വേശ്വരയ്യരുടെ ജന്മദിനം കൂടിയാട്ടെ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതം കുറച്ചെങ്കിലും ഈസിയാക്കിയ എല്ലാ എഞ്ചിനീയേഴ്സിനും ഒരു വലിയ കയ്യടി. ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ. ഇനി കുറച്ച് നല്ല പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷെമീറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടെറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, എഞ്ചിനീയർമാരെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ സംശയം. എഞ്ചിനീയർ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ ഏത് സാധനവും റിപ്പയർ ചെയ്യാൻ കൊടുക്കുമോ? അയ്യോ, കൊടുക്കരുത്. കാരണം ആദ്യം പറയും ഇത് ചെറിയ പ്രശ്നമാണ്. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടോ, മൾട്ടിമീറ്റർ ഉണ്ടോ, ഇതിൻ്റെ മാനുവൽ എവിടെ, ഗൂഗിൾ ഒന്ന് നോക്കട്ടെ, അവസാനം സാധനം ശരിയായോ, നാളെ നോക്കാം. പക്ഷേ ജോക്സ് അപ്പാർട്ട്, എഞ്ചിനീയർ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. നമ്മൾ കയറുന്ന ലിഫ്റ്റ്, ഓടിക്കുന്ന കാർ, ഉപയോഗിക്കുന്ന ഫോൺ, വീട്ടിലെ ഇലക്ട്രിസിറ്റി, ഇന്റർനെറ്റ്, ഇതിൻ്റെ പിന്നിൽ എത്രയോ എഞ്ചിനീയർമാരുടെ ബ്രെയിനും ഹാർഡ് വർക്കും ഉണ്ട്. ഇന്നത്തെ കാലത്ത് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. AI, റോബോട്ടിക്, സോഫ്റ്റ്വെയർ, റിന്യൂവബിൾ എനർജി, പുതിയ പുതിയ മേഖലകളിലേക്ക് എഞ്ചിനീയറിംഗ് ഇങ്ങനെ വളരുകയാണ്. അതിനാൽ നമ്മുടെ എല്ലാ എഞ്ചിനീയർ ഫ്രണ്ട്സിനും ഇന്നൊരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഹാപ്പി എഞ്ചിനീയർസ് ഡേ. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Once again, a very warm welcome back, my dear and dearest beautiful listeners. This is My Radio 90 FM. Morning bell-il njan ningalde swantham arshe meera. Yes, nammude SMS question time aayittundu ṭo. Appo innathe SMS question oru kusrathi chodyana, appo adanusarichu uttarangal theruka. Chodyam da pidichodu, kattakku koode nilkunna palam edaanu. I repeat, kattakku koode nilkunna palam edaanu ennathaanu innathe nammude SMS question. Appo ini pottum samayam kalayada ningalde uttarangal nammude official WhatsApp number ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

0: അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഇന്ന് പീറ്ററിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സോ പീറ്ററിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സ്റ്റെല്ലയുടെ ബർത്ത്ഡേ ആണ്. സോ സ്റ്റെല്ല, വിഷ് യു വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്, ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷേ മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഒരു ചെറിയ പനി വന്നാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? തെർമോമീറ്റർ എടുക്കുന്നതിന് മുൻപേ ഗൂഗിൾ എടുക്കും. പനി, തലവേദന, ബോഡി പെയിൻ, അയ്യോ ഇതെന്തായിരിക്കും? ഗൂഗിൾ നോക്കി നോക്കി അവസാനം നമ്മൾ തന്നെ ഒരു മെഡിക്കൽ പുസ്തകമാകും. പക്ഷേ പനി, ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, ശരീരവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സെൽഫ് ഡയഗ്നോസിസ് മാത്രം ആശ്രയിക്കാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്കും കൂടുതൽ കെയർ വേണം കേട്ടോ. പനി വന്നാൽ പേടിക്കേണ്ട, പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ ശരിയാകും എന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യുകയും വേണ്ട. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കൂ, ആവശ്യത്തിന് വെള്ളം കുടിക്കൂ. ലക്ഷണങ്ങൾ തുടരുകയോ കൂടുകയോ ചെയ്താൽ ഡോക്ടറിനെ കാണൂ. ഗൂഗിൾ ഡോക്ടറല്ല, നമ്മുടെ റിയൽ ഡോക്ടറാണ് ഫൈനൽ അതോറിറ്റി. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മോർണിംഗ് ബില്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. വീട്ടിൽ ഒരാൾക്ക് ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത റൂമിൽ നിന്ന് മറ്റൊരു സ്നീസ്, പിന്നെ മറ്റൊരാൾ അച്ചു, അങ്ങനെ വീട്ടിൽ ഒരു ചെറിയ ഹെൽത്ത് ഓർക്കസ്ട്ര. പനി, ചുമ, തൊണ്ടവേദന, മൂക്കലിപ്പ്, തലവേദന, ശരീരവേദന തുടങ്ങിയവ റെസ്പിറേറ്ററി ഇൻഫെക്ഷനുകളിൽ കാണാവുന്ന ലക്ഷണങ്ങളാണ്. അതിനാൽ ഇത്തരം സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കുന്നത് നല്ലതാണ്. ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായയും മൂക്കും മൂടുക, കൈകൾ വൃത്തിയായി കഴുകുക, എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഓഫീസിലും ഫംഗ്ഷനിലും ഫുൾ സോഷ്യൽ സർവീസ് നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ ചെറിയൊരു ശ്രദ്ധ മറ്റൊരാൾക്ക് വലിയ ആരോഗ്യ പ്രശ്നം ഒഴിവാക്കാൻ സഹായിച്ചേക്കാം. കെയർഫുൾ ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.

0: போடி, நான் வரேன்.
1: நீ பாட்டு போயிட்டே இருக்க.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ ഉടൻ ചെക്ക് ചെയ്യും, പക്ഷേ ബോഡി നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രം പറയും ഇഗ്നോർ ഫോർ നൗ. പനി, ശരീരവേദന, തലവേദന, തൊണ്ടവേദന, ക്ഷീണം, ഇതൊക്കെ ശരീരം തരുന്ന നോട്ടിഫിക്കേഷനാണ്. അവയെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും അസുഖമുള്ളവർക്കും സിംപ്റ്റംസ് കൂടുതൽ ശ്രദ്ധയോടെ മോണിറ്റർ ചെയ്യണം. സ്വയം മരുന്ന് കഴിച്ച് പരീക്ഷണം നടത്തുന്നതിന് പകരം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടുന്നതാണ് കേട്ടോ സേഫ്. ഫോണിന് ലോ ബാറ്ററി വന്നാൽ ചാർജർ അന്വേഷിക്കുന്ന നമ്മൾ ബോഡി ലോ ആയാൽ റെസ്റ്റ് കൊടുക്കാനും പഠിക്കണം. ഹെൽത്ത് ആണ് റിയൽ വെൽത്ത് എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. കേരളത്തിലെ പല വീടുകളിലും ഒരു തെർമോമീറ്ററിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അമ്മയുടെ കൈ നെറ്റിയിൽ വെക്കുന്നത്. പനിയുണ്ടല്ലോ, 5 സെക്കൻഡ് കൊണ്ട് ഡയഗ്നോസിസ് കംപ്ലീറ്റ്. പക്ഷേ ജോക്സ് അപ്പാർട്ട്, പനി, ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ വന്നാൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശ്രമിക്കുക, ശരീരത്തിൽ വെള്ളം കുറയാതെ നോക്കുക, പേഴ്സണൽ ഹൈജീൻ ശ്രദ്ധിക്കുക. ലക്ഷണങ്ങൾ ശക്തമാകുകയോ ശ്വാസം മുട്ടൽ പോലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ മെഡിക്കൽ അറ്റൻഷൻ തേടണം കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും വെറുതെ വിട്ടേക്കരുത്. അമ്മയുടെ തെർമോമീറ്റർ ഓക്കെ, പക്ഷേ ഡോക്ടറിന്റെ അഡ്വൈസ് ആണ് അൾട്ടിമേറ്റ്. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറാം.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ്റ്റ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ ഞാൻ ആർച്ചി മേറ. ഒരു പബ്ലിക് പ്ലേസിൽ ആരെങ്കിലും ഒന്ന് സ്നീസ് ചെയ്താൽ ചുറ്റുമുള്ള എല്ലാവരും ഒരുമിച്ച് തിരിഞ്ഞു നോക്കും, സ്ലോ മോഷനിൽ സിനിമ സീൻ പോലെ. പക്ഷേ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ പകരുന്നത് കുറയ്ക്കാൻ നമ്മുടെ ചെറിയ ഹാബിറ്റ്സ് തന്നെ വലിയ സഹായകമാണ്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ടിഷ്യൂ അല്ലെങ്കിൽ എൽബോ ഉപയോഗിച്ച് വായും മൂക്കും കവർ ചെയ്യുക. കൈകൾ ഇടയ്ക്കിടെ കഴുകാം. അസുഖമുള്ളപ്പോൾ കഴിയുന്നത്ര മറ്റുള്ളവരുമായി അടുത്ത സംസർഗം കുറയ്ക്കാം. ഇത് നമ്മുടെ ഹെൽത്തിനും മറ്റുള്ളവരുടെ ഹെൽത്തിനും നല്ലതാണോ? കാരണം സ്നീസ് ചെയ്യുന്നത് നാച്ചുറലാണ്, പക്ഷേ അതിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് മറ്റുള്ളവരിലേക്ക് അയക്കേണ്ട കാര്യമില്ല. ഹെൽത്ത് ഫസ്റ്റ് ഓൾവേസ്. സ്റ്റേ ട്യൂൺ. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർച്ചി മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. പനി വന്നാൽ പേടിക്കേണ്ട, അതുപോലെ തന്നെ അവഗണിക്കുകയും വേണ്ട കേട്ടോ. ചുമ, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, തലവേദന, ശരീരവേദന, ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ശരീരത്തെ ശ്രദ്ധിക്കാം. നല്ല റെസ്റ്റ് ആവശ്യത്തിന് ഫ്ലൂയിഡ് ഹൈജീൻ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ളതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾ, മുതിർന്നവർ ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളവരാണ്. ഇവരുടെ കാര്യത്തിൽ സിംപ്റ്റംസ് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഹെൽത്തിൻ്റെ റിമോട്ട് കൺട്രോൾ മറ്റാരുടെയും കയ്യിൽ കൊടുക്കേണ്ട, സ്വന്തം ശരീരത്തിൻ്റെ സിഗ്നൽസ് കേൾക്കൂ. അപ്പോൾ ഹെൽത്തിനെ കുറിച്ച് ഇത്രയും സീരിയസ് ആയിട്ട് സംസാരിച്ച സ്ഥിതിക്ക് കുറച്ച് നല്ല പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ.
1: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതി എസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ഓരോരുത്തരും ജാഗ്രതരായിരിക്കേണ്ട ആരോഗ്യ പ്രശ്നങ്ങളിൽ ചിലതാണ് ഡെങ്കി, ചിക്കൻ ഗുനിയ, മലേറിയ, വെസ്റ്റ് നൈൽ മുതലായ കൊതുകുജന്യ അസുഖങ്ങൾ. ഇവയിൽ ഡെങ്കി, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള ഈഡസ് കൊതുകുകളുടെ പെരുപ്പത്തെ തടയുവാനായി നമ്മുടെ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രധാന മുൻകരുതലുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവ പൊതുവെ മുട്ടയിടുന്നത് ചെറിയ അളവിൽ കെട്ടിക്കിടക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അമിതമായി മലിനമാകാത്ത വെള്ളത്തിലാണ്. ആയതിനാൽ നമ്മുടെ വീടുകളിൽ അവിടെ പരിസരത്ത് കെട്ടിക്കിടക്കുന്ന ഡിസ്കാർഡ് ചെയ്തിട്ടുള്ള കുപ്പികളോ ബക്കറ്റുകളോ ചിരട്ടകളോ ടയറുകളോ അഥവാ വിരിച്ചിട്ടിരിക്കുന്ന ടാർപ്പായ, തുറന്നു വെച്ചിട്ടിരിക്കുന്ന ടാങ്കുകൾ അഥവാ കാലിയായി കിടക്കുന്ന ചെടിച്ചട്ടികൾ, AC, ഫ്രിഡ്ജ് പോലുള്ളവയിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ, എന്തിന് ഒരു കുപ്പിയുടെ ചെറിയ അടപ്പിൽ പോലും ഈഡസ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുക്കാൻ സാധ്യത ഉണ്ടാക്കുന്നതാണ്. ആയതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത്തരത്തിൽ പരിസരത്ത് കിടക്കുന്ന തുറന്ന കണ്ടെയ്നേഴ്സിൽ നിന്നും വെള്ളം മറിച്ചു കളയുകയും അതേപോലെ നിങ്ങൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് മുതലായവ പ്രോപ്പറായിട്ട് മൂടി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ പരിസരത്ത് വേസ്റ്റ് കെട്ടിക്കിടക്കുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവ പ്രോപ്പർ ഡസ്റ്റ്ബിൻസിൽ നിക്ഷേപിക്കുകയും നിങ്ങളുടെ അതത് സ്ഥലങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണം സ്ഥാപനങ്ങളിൽ നിന്നും റെഗുലറായിട്ട് ഡോർ ടു ഡോർ വേസ്റ്റ് കളക്ഷൻ നടക്കുന്നുണ്ട് എന്നും ഉറപ്പു. ഈഡസ് കൊതുകുകൾ പൊതുവെ ഡേ ബൈറ്റേഴ്സ് ആണ്. അതായത് രാവിലെകളിലും ഉച്ച സമയത്തുമാണ് ഇവരുടെ പീക്ക് ബൈറ്റ് ചെയ്യുന്ന സമയം. അതുകൊണ്ട് തന്നെ വീടുകളിൽ നെറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ജനാലകളും വാതിലുകളും നമ്മൾ രാത്രി ഉപയോഗിക്കുന്നത് പോലെ തന്നെ രാവിലെ സമയങ്ങളിലും ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതാണ്. കിടക്കുമ്പോഴും ബെഡുകളിൽ ലോങ് ലാസ്റ്റിംഗ് ഇൻസെക്ടിസൈഡൽ നെറ്റ്സ് പോലുള്ളവ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, മുതിർന്നവർ എന്നിവരിൽ. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അമിതമായ പനിയോടൊപ്പം തന്നെ ശരീരവേദന, സന്ധിവേദന, തലവേദന അഥവാ തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ മുതലായവ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഡെങ്കുവിന്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഡെങ്കു സംശയിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ വേദന സംഹാരികൾ കഴിക്കാതിരിക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, അപ്പൊ SMS ക്വസ്റ്റിന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്, കുസൃതി ചോദ്യമാണ്. അപ്പൊ അതനുസരിച്ച് ഉത്തരങ്ങൾ തരുക. ചോദ്യം ഇതാണ്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ്? ഐ റിപ്പീറ്റ്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉള്ളവർക്കും ക്വസ്റ്റ്യൻ മിസ് ആയിപ്പോയവർക്കും ആയിട്ട് ദാണ്ടെ ഈ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്ത മാർഷ്യം മേറിയാണ് നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഇങ്ങനെ ഷോ അതിൻ്റെ പാവാറായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ, യെസ്, ഇന്ന് സെപ്റ്റംബർ 15 എഞ്ചിനീയർസ് ഡേ ആണ്. എഞ്ചിനീയർ എന്നത് കാൽക്കുലേറ്റർ പിടിച്ച് നടക്കുന്ന ഒരാൾ മാത്രമല്ല. ഇത് പറ്റില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ ഒന്ന് നോക്കട്ടെ എന്ന് പറയുന്ന ആളാണ് എഞ്ചിനീയർ. ഒരൈഡിയ ഉണ്ടാകും, അതിനെ ഡിസൈൻ ചെയ്യും, പരീക്ഷിക്കും, പൊട്ടും, വീണ്ടും ചെയ്യും, അവസാനം ലോകം പറയും, വൗ, വാട്ട് ആൻ ഇന്നോവേഷൻ. പിന്നെ വീട്ടിൽ എന്തെങ്കിലും കേടായാൽ, നീ എഞ്ചിനീയർ അല്ലേ, ഇതൊന്ന് ശരിയാക്കിയാലോ. അതാണ് എഞ്ചിനീയർ ലൈഫ്. തമാശകൾ മാറ്റിവെച്ചാൽ നമ്മുടെ ഇന്നിനും നാളേക്കും പുതിയ രൂപം നൽകുന്ന എല്ലാ എഞ്ചിനീയേഴ്സിനും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി എഞ്ചിനീയേഴ്സ് ഡേ. ഡ്രീം ചെയ്യൂ, ക്രിയേറ്റ് ചെയ്യൂ, ഇന്നോവേറ്റ് ചെയ്യൂ. എന്തായാലും ഞാൻ ആസ് ഓൾവേസ് പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മിറ യു ഗൈസ് ആർ ലിസണിങ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മോർണിംഗ് ഡിയർ ലിസണേഴ്സ്, കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി കുറെ കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് വന്നിട്ടുള്ളത് വേറെ ആരുമല്ല, നിങ്ങളുടെ മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജി അഞ്ജലിയാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം എത്രയായി? 10 മണി കഴിഞ്ഞല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങല്ലേ? ലൈഫില് എന്താകണം, എങ്ങനെ ആകണം എന്നുള്ള കാര്യങ്ങള് ചെറുതിലേ ഇങ്ങനെ മനസ്സിൽ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ പലരും അല്ലെ. കുഞ്ഞിലേ ഉള്ള ആഗ്രഹങ്ങള് പല സമയത്തും നമ്മൾ മറന്നു പോവാറുണ്ട്. മറന്നു പോകുന്നതല്ല, മറന്ന പോലെ നടിക്കാറാണ് പതിവ്. അതിനൊക്കെ കാരണം ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളായിരിക്കും. ഒരുപക്ഷെ പുറമേ നിന്നുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ളവരുടെ തന്നെ സമ്മർദ്ദമാവാം, എതിർപ്പുകളാവാം. പക്ഷെ നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൈവിടാതിരിക്കുക കേട്ടോ. ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റില് നമ്മൾ സ്വയം പ്രാപ്തരാകുന്ന നേരത്ത് നമ്മുടെ കൂടെ നല്ലൊരു സപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.fm. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആർ ജെ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9663414548921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: സ്വപ്നങ്ങൾ കുറെ കാണണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആരാത്?

0: ആ സ്വപ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കപ്പെടട്ടെ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. ഡ്രീംസിന്റെയും റിയാലിറ്റിയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ഷൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ എപ്പോഴാണ് ആക്ഷൻ എടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ ഇറ്റ്സ് മീ ആർജെ അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
3: പേജ് ലേണിംഗ്, Prime Academy for General Education.

ഹൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ സ്വാതിയസ്. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന ഈ കാലാവസ്ഥയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന ആരോഗ്യ പ്രശ്നമാണ് മലിന ജലത്തിൽ നിന്നും ഉടലെടുക്കാൻ സാധ്യതയുള്ള, മലിനമായ വെള്ളത്തിൽ നിന്നും ആഹാര പാനീയങ്ങളിൽ നിന്നുമെല്ലാം പടരാൻ സാധ്യതയുള്ള വാട്ടർ ബോൺ ഡിസീസസ്. അമിതമായ മഴ മൂലം അഴുക്കുചാലിൽ നിന്നും വെള്ളം കവിഞ്ഞൊഴുകുകയും അവ നമ്മുടെ കുടിവെള്ളം മുതലായവ മലിനമാക്കാൻ സാധ്യതയും ഏറെ കൂടുതലാണ്. ഈ സമയങ്ങളിൽ പടരാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ടൈഫോയിഡ്, കോളറ, ഷിജല്ല, ലെപ്റ്റോസ്പൈറോസിസ് എന്നിവയും അതിനോടൊപ്പം തന്നെ വൈറസ് മൂലമുണ്ടാകാൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് എ പോലുള്ള അസുഖങ്ങളും. ഇവയെ പൊതുവായി തടയാനുള്ള കുറച്ച് പരിഹാരങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുടിവെള്ളത്തിന് എപ്പോഴും തിളപ്പിച്ചതോ അഥവാ വാട്ടർ പ്യൂരിഫയറിൽ നിന്നുള്ള വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തിളപ്പിക്കുമ്പോൾ വെള്ളം കുറഞ്ഞത് ഒരു മിനിറ്റ് എങ്കിലും റോളിംഗ് ബോയിലിംഗിൽ അഥവാ തിളച്ചു മറിയുന്നത് വരെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ടോയ്ലറ്റ് ഉപയോഗിക്കുന്നതിന് ശേഷവും കൈകൾ നന്നായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകാൻ ഓർക്കുക. അതേപോലെ വഴിയോരങ്ങളിൽ നിന്ന് വൃത്തിഹീനമായി തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക. വീടുകളിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുൻപ് നന്നായി പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയിൽ നിന്ന് അവിടെ ഡ്രെയിനേജ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും അത്തരത്തിൽ അഴുക്കുവെള്ളങ്ങളിൽ നടക്കേണ്ട അവസരം കൂടുതൽ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. അഥവാ അത്തരത്തിൽ നടക്കേണ്ട അവസരം വന്നാൽ ബൂട്ട്സ് ധരിച്ച് സഞ്ചരിക്കുക. കാലിൽ മുറിവുകളോ അൾസർ മുതലായ മറ്റു സ്കിൻ ഇൻഫെക്ഷൻസോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കൂടുതലും അത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ സഞ്ചരിക്കാണ്ടിരിക്കുക. എലിയുടെ മൂത്രത്തിൽ നിന്നും പടരുന്ന ലെപ്റ്റോസ്പൈറോസിസ് എന്ന അസുഖം കെട്ടിക്കിടക്കുന്ന അത്തരത്തിലുള്ള വെള്ളത്തിൽ നിന്നാണ് പടരുന്നത്. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് പനിയോടൊപ്പം വയറുവേദന, വയറിളക്കം, ഛർദി, മലത്തിൽ രക്തം, മഞ്ഞപ്പിത്തം മുതലായ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ പോയി ചികിത്സ തേടുക. ഇവ മുൻപറഞ്ഞ മലിനമായ വെള്ളത്തിൽ നിന്നോ ഭക്ഷണത്തിൽ നിന്നോ പടരുന്ന അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ആകാൻ സാധ്യത ഏറെയാണ്. സ്വയം ചികിത്സ ഒഴിവാക്കുക. ഈ മഴക്കാലത്തും നമുക്ക് വേണ്ടത് ആശങ്കയല്ല, ജാഗ്രതയാണ്. നന്ദി.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.
3: Once again, welcome back and very good morning to your listeners. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ RJ അഞ്ജലിയാണ്. എന്നെ കാണാൻ ഒരു ഭംഗിയില്ല. എന്റെ മുടിക്ക് നീളം കുറവാണ്, എന്റെ മുടിക്ക് കട്ടി കുറവാണ്. ദേ മുഖത്ത് കണ്ടില്ലേ നിറയെ കുരുക്കളും പാടുകളുമാണ്. മിററ് നോക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇമ്മാതിരി ഡയലോഗ് അടിക്കുന്ന ഒരു കുറെ പേരുണ്ട്. അങ്ങനെ നമ്മുടെ രൂപത്തിനെ കുറിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടെൻസ്ഡ് ആവുന്നവരാണോ നിങ്ങൾ? എങ്കിലേ ആ സംഭവമാണ് ബ്യൂട്ടി ആങ്സൈറ്റി കേട്ടോ. സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്പ്രെഡ് ആയപ്പോഴാണ് നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ മാറിയത്. പണ്ട് മുതലേ നമ്മുടെ ബ്യൂട്ടി കിറ്റിലെ മാക്സിമം സ്ഥാനം ഉണ്ടായിരുന്നത് ഒരു കൺമഷിക്കും ലിപ്സ്റ്റിക്കിനും മാത്രമാണ്. എന്നാൽ ഇപ്പോഴോ 5, 10, 15 സ്റ്റെപ്പുകളുള്ള സ്കിൻ കെയർ റുട്ടീൻസ് ആണ് അല്ലെ. അതിന്റെ ഇടയിൽ കൂടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പറഞ്ഞു കേൾക്കുമ്പോൾ രസകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ബ്യൂട്ടി ആങ്സൈറ്റി എന്ന് പറയുന്ന സംഭവം ചില്ലറക്കാരനല്ല കേട്ടോ. നമ്മുടെ ലൈഫിനെ അടിമുടി മാറ്റാനായിട്ട് എന്തിനേറെ ജീവിതം തന്നെ അവസാനത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഈ ബ്യൂട്ടി ആങ്സൈറ്റി. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ ഞാൻ RJ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning Prime Academy for General Education.

വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ്. സെലിബ്രിറ്റീസുമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്റെ സ്കിൻ അവരുടെ പോലെയല്ലല്ലോ, എന്റെ മുടി അവരുടെ പോലെയല്ലോ, ശരീരത്തിന്റെ ഷേപ്പ് പോരാതെ ആ വയറ് കണ്ടില്ലേ കൊടവയറ് ചാടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്താനായിട്ട് തുടങ്ങും. ഇതാണ് ബ്യൂട്ടി ആങ്സൈറ്റി. ഈ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഒരു ഉത്കണ്ഠ നമ്മുടെ ആത്മവിശ്വാസത്തെയാണ് കേട്ടോ ബാധിക്കണേ. കാലക്രമേണ ഇത് നല്ലപോലെ സമ്മർദ്ദത്തിലേക്കും വിഷാദത്തിലേക്കും ലീഡ് ചെയ്യും. സൊസൈറ്റിയായുള്ള ഒരു കോണ്ടാക്ട് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം ഇങ്ങനെ നമ്മൾ സ്വയം ഒതുങ്ങിക്കൂടാനും ശ്രമിക്കും. എക്സ്ട്രീം സിറ്റുവേഷൻസിൽ ഇത് ഡിസ്മോർഫിക് ഡിസോർഡറിലേക്ക് വരെ എത്തിയേക്കാം എന്നാണ് പറയുന്നത്. കറക്റ്റ് ടൈമിന് ഇതിനെ ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആത്മഹത്യാ പ്രേരണ വരെ ഉണ്ടാവാത്രേ. സ്കിന്നിന്റെ പ്രൊട്ടക്ഷനും മേക്കപ്പും ഫിറ്റ്നസ്സും ഒക്കെ നല്ലത് തന്നെയാണ് അല്ലെ. പക്ഷെ നമ്മൾ സ്വയം പരിചരണം എന്നുള്ളത് സ്വയം വിമർശനത്തിലേക്ക് വഴിമാറാണ്ട് ശ്രദ്ധിക്കണം. സ്റ്റേ ട്യൂൺഡ്, തിരിച്ചു വരാം. കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി.

0: പന്ത്രണ്ടാം ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും

0: പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്ററൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നേരത്തെ പറഞ്ഞ ആ ഒരു ചിന്തകൾ മാത്രമല്ല കേട്ടോ ബ്യൂട്ടി ആങ്സൈറ്റിയുടെ ലക്ഷണങ്ങളായിട്ട് വരിക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. മാനസിക ലക്ഷണങ്ങൾ കൂടാണ്ട് ശാരീരിക ലക്ഷണങ്ങളും ബ്യൂട്ടി ആങ്സൈറ്റിക്ക് ഉണ്ടാവാറുണ്ട്. ഓവർ ആയിട്ടുള്ള ഒരു ടെൻഷൻ, മുഖക്കുരു, സ്കിന്നിന്റെ കളർ, ശരീരഭാരം, മുടി, ഇതിനൊക്കെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കും. എപ്പോഴും അതേ കുറിച്ചിട്ട് ടെൻസ്ഡ് ആയിക്കൊണ്ടിരിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം ശരീരത്തിന്റെ പോസിറ്റിവിറ്റി അല്ല നെഗറ്റീവ്സ് മാത്രം കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ചിലർ ശ്രദ്ധിച്ചിട്ടില്ലേ, ഫോട്ടോസ് എടുക്കാനായിട്ട് എന്തിതാ സമയക്കില്ല, അവരൊട്ട് പോസ്റ്റ് ചെയ്യത്തുമില്ല. അതിനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഇത് മനസ്സിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടും ഈ ഒരു ആങ്സൈറ്റിക്ക് പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ബ്യൂട്ടിയെ പറ്റിയിട്ടുള്ള ചിന്ത വരുമ്പോ ഹൃദയമെടുപ്പ് ഇങ്ങനെ കൂടും, വയറ്റിൽ എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത ഫീൽ ചെയ്യും, നെഞ്ചുവേദനയൊക്കെ ഫീൽ ചെയ്യും. മാനസികമായിട്ട് സമ്മർദ്ദം കാരണം ശാരീരികമായിട്ട് വളരെയധികം തളർച്ച അനുഭവപ്പെടും. ബ്യൂട്ടിയെ പറ്റിയിട്ടുള്ള ചിന്ത കാരണം ഉറക്കം പോലും നഷ്ടപ്പെടും. ഈ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബ്യൂട്ടി ആങ്സൈറ്റിയെ പറ്റിയിട്ടായിരുന്നു അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണേ. ബ്യൂട്ടി ആങ്സൈറ്റിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മറ്റുള്ളവർ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ, നമ്മൾ സ്വയം വിചാരിക്കണം. ആദ്യം തന്നെ വേണ്ടത് സോഷ്യൽ മീഡിയ ഡിറ്റോക്സ് ആണ്. ഫിൽറ്ററുകൾ യൂസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണുന്നത് അങ്ങോട്ട് ഒഴിവാക്കുക, കുറയ്ക്കുക. സ്വന്തം ശരീരത്തിനെയും അതുപോലെ നമ്മുടെ സ്പെഷ്യാലിറ്റീസിനെയും സ്നേഹിക്കാനായിട്ട് പഠിക്കുക. നമ്മുടെ കഴിവുകൾക്ക് വാല്യൂ കൊടുക്കുക. ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യുക. കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക, മെഡിറ്റേഷൻ, യോഗ അതുപോലെയുള്ള കാര്യങ്ങളും കൂടി ശീലാക്കുക. ഈ ഒരു ആങ്സൈറ്റി നമ്മുടെ ഡെയിലി ലൈഫിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ലേ, ഒരു കൗൺസിലിംഗോ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് വേണ്ട ചികിത്സ തേടി തന്നെ വേണം കേട്ടോ. ഫൈനലി ഒരൊറ്റ കാര്യം ആലോചിക്കുക, സൗന്ദര്യം എന്നുള്ളത് പുറമോടിയല്ല, മാനസിക സൗന്ദര്യമാണ് പ്രധാനം. സോ അങ്ങനെയുള്ള ഒരു മനസ്സ് ആരോഗ്യത്തോടുകൂടി കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അത്രയും ബ്യൂട്ടിഫുൾ ആണെന്നാണ് അർത്ഥം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർജി അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽസിൽ സെലിബ്രിറ്റീസിന്റെ അപ്പിയറൻസ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള കാര്യമാണ് അല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. കാൻ അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ റെഡ് കാർപ്പറ്റിലൂടെ നടക്കുമ്പോ ആലിയ ഭട്ട്, ഷി വാസ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ പിങ്ക് പ്രിൻസസ്. റിയ കപൂറും സാനിയ കപൂറും ചേർന്ന് സ്റ്റൈൽ ചെയ്ത ഒരു ലുക്കിൽ ബ്ലഷ് പിങ്ക് നിറത്തിലുള്ള കസ്റ്റം ടമാര റാൽഫ് ഹോട്ട് കോച്ചർ കട്ടൗട്ട് ഗൗൺ ആണ് ആലിയ ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ ജോയിൻ ആയിട്ട് ധരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദുപ്പട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ സ്കാർഫ് ശൈലിയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. ആലിയ കാണാൻ നല്ല അടിപൊളിയായിരുന്നു, ഗൗൺ അതിലും അടിപൊളിയായിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ആ ഒരു ലുക്കിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്. തിരിച്ചു വരാം കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ പാട്ടുകളൊക്കെ കേട്ടിട്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജി, കൂടെ ഞാൻ ആർജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇത്തവണത്തെ കാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ആലിയ ഭട്ടിന്റെ ആ ഒരു ലുക്കും ആള് വേറെ ചെയ്തിരുന്ന ഒരു കോസ്റ്റ്യൂമിന്റെ ഒക്കെ കാര്യമായിരുന്നു. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്, ഇറ്റ്സ് മീ ആർ ജെ അഞ്ജലി. ആലിയ ഭട്ടിന്റെ റെഡ് കാർപ്പറ്റ് ലുക്കിന്റെ ഹൈലൈറ്റ് ഏകദേശം 168.27 ക്യാരറ്റിൽ തീർത്ത അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള പിങ്ക് പവിഴങ്ങൾ കൊണ്ട് നിർമ്മിച്ച കസ്റ്റം നെക്ലേസ് ആയിരുന്നു കേട്ടോ. നെക്ലേസിന്റെ ഒരു ലുക്കിന് നല്ലൊരു ചാരുതയും ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഇത്തരത്തില് പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്ത പവിഴങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്ലേസിന്റെ സെന്ററിലായിട്ട് ഏകദേശം 5.5 ക്യാരറ്റ് ഗോൾക്കൊണ്ട ടൈപ്പ് 2A ഡയമണ്ടും തിളങ്ങുന്നുണ്ടായിരുന്നു. കൂടെ ചോപ്പാടിൽ നിന്നുള്ള സ്ക്വയർ അഷർ കട്ട് ഡയമണ്ട് കമ്മലും കൂടി ചേർന്നപ്പോ ആ ഒരു ലുക്കിന് ശരിക്കും ഒരു ആർട്ട് ഡെക്കോ തിളക്കം കൈവന്നു എന്നാണ് പറയുന്നത്. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ മാജിക് ഫ്രണ്ട് RJ അഞ്ജലിയാണ് കേട്ടോ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Once again, welcome back to the show, Magic Logic. കൂടെ ഞാൻ RJ അഞ്ജലിയാണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന എന്നാൽ വളരെ രുചികരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ മാമ്പഴ പായസം. ഒരു കുഞ്ഞുരുളിയോ അല്ലെങ്കിൽ പാത്രമോ എടുത്തിട്ട് അതിനകത്ത് നെയ്യ് ചൂടാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള മാമ്പഴം, വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, ഇല്ലെങ്കിൽ മാമ്പഴത്തിന്റെ പഴുപ്പായാലും എടുക്കുക കേട്ടോ, അത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഇതിലേക്ക് 2 പാല് ചേർത്തിട്ട് ആ മാമ്പഴമൊക്കെ ഉടയുന്നത് വരെ വേവിക്കുക കേട്ടോ. എന്നിട്ടേ ശർക്കര അലിയിച്ച് അരിച്ചെടുത്തിട്ട് മാമ്പഴ മിശ്രിതത്തിലേക്ക് ചേർത്തിട്ട് കുറുക്കി അങ്ങോട്ട് എടുക്കുക. ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. തീ ഒന്ന് കുറച്ചിട്ടേ 1/2 പാല് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. ഒരിക്കലും 1/2 പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ. അവസാനം നല്ല നെയ്യില് വറുത്തെടുത്ത ക്രിസ്പി ആയിട്ടുള്ള തേങ്ങക്കൊത്തും മണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാല് സംഭവം റെഡിയാണ്. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പഴുത്ത് നല്ല മധുരമുള്ള മാമ്പഴം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള RJ അഞ്ജലിയാണ്. ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചരത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Once again, welcome back and very, very, very good afternoon, dear listeners. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജിക് കൂടെ കേട്ടറിഞ്ഞ കൂട്ടുകൂടി ഇത്രയും നേരമായിട്ട് കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചു കൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം മാജിക് ഫ്രണ്ട് ആയിട്ടുള്ള ആർ ജെ അഞ്ജലി ആയിരുന്നു കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം 1 മണിയാവാറായി. ദാറ്റ് മീൻസ് നമുക്ക് ഇന്നത്തെ ദിവസം ടാറ്റ ബൈ ബൈ പറയാറായി. എത്ര പെട്ടെന്നാ 3 മണിക്കൂർ കഴിഞ്ഞതല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിന്റെ കാര്യം. പെട്ടെന്ന് പെട്ടെന്നാണ് ഇങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് പെട്ടെന്നാണ് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് സഫലീകരിക്കാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കുക കേട്ടോ. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അത്രമാത്രം ജെന്യൂൻ ആണ് എന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ വന്നാലും നടന്നിരിക്കുന്ന പറയുക. കാരണം അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. ആ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് സക്സസിലേക്ക് എത്തിച്ചേരുക. എല്ലാവരും ഞാൻ എന്നും പറയുന്ന പോലെ ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാം എന്നുള്ളൊരു ഹോപ്പിൽ ഞാൻ എന്താ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി കൂടെ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, a very good afternoon, my beautiful listeners. Welcome to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർഷേ ധീരാജ ഷാനകി ഇതവിടെ എത്തിയിട്ടുണ്ട്. കൃത്യ സമയത്ത് തന്നെ. എന്തൊക്കെയാണ് പരിപാടീസ്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണോ? ഒരുപാട് ഒരുപാട് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ്, ചിലവരുടെ പരീക്ഷകളൊക്കെ കഴിഞ്ഞ് റിസൾട്ടും കിട്ടി, ചിലവർക്ക് ഈ പരീക്ഷകളും സെമ്മൊക്കെ തുടങ്ങാനായിട്ട് പോവാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ പലരും സ്റ്റഡി ലീവ് എടുത്തപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട് പഠിക്കാനായിട്ട് എന്നും പറഞ്ഞ്. ശരിക്കും പഠിക്കാനായിട്ടിരിക്കുകയാണോ? ചിലവരുണ്ട് സ്റ്റഡി ലീവ് എടുക്കണം പഠിക്കണം എന്നും പറഞ്ഞിട്ട് ഫോണിലിങ്ങനെ തോണ്ടിക്കൊണ്ടേ ഇരിക്കും, അതുപോലെ തന്നെ വേറെ പണികളും വേറെ സിനിമകളൊക്കെ കണ്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ ഓടുന്നത്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കുറച്ച് കഷ്ടപ്പെടാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ സമയമുണ്ട്, അതൊക്കെ വേണ്ടുന്ന രീതിയിൽ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ആലോചിച്ച് നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് അവസ്ഥയുണ്ടല്ലോ, അൺസഹിക്കബിൾ ആണ്. ചിലത് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴായിരിക്കുള്ളൂ മനസ്സിലാകുന്നുണ്ടാവുക അതെന്താണ് ഏതാണ് എന്നൊക്കെ പറയാം. അതിന് മുൻപായി നമ്മുടെ പാട്ടുകൾക്കുള്ള സമയം ആയിട്ടുണ്ട്, കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ഷാനകി ആണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ജനറൽ എഡ്യൂക്കേഷൻ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
0: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ്. യെസ്, അപ്പൊ നമ്മള് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പരീക്ഷയുടെ സമയത്ത് ഓരോരോ ആപ്ലിക്കേഷൻസ് എടുക്കുന്നതിനെ കുറിച്ചാണല്ലേ. ഒട്ടുമിക്കവരും ഓരോരോ ആപ്ലിക്കേഷൻസ് എടുത്ത് ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ പോകും, അതുപോലെ തന്നെ സിനിമയ്ക്ക് പോക്കൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ നമ്മൾ ഈ കളിയും ചിരിയും ഒക്കെ വേണം, അവിടെ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കൂടെ നിന്നവർക്കൊക്കെ ചിലപ്പോൾ 100-ൽ 101 മാർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടാവും. അവിടെ നമ്മളാണല്ലേ കുറഞ്ഞു പോകുക. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കമ്പയർ ചെയ്യരുത് എന്നൊക്കെ. പക്ഷേ എന്തൊക്കെ തന്നെയായാലും കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നില്ല. നമ്മളെല്ലാം മതി മറന്ന് കളിക്കാനും ചിരിക്കാനും ഒക്കെ പോകും. റിസൾട്ട് കിട്ടുമ്പോൾ എൻ്റെ പേപ്പറിൽ മാത്രം എന്തേ കുറഞ്ഞു പോയേ എന്നൊരു ചോദ്യം വരരുത്. അങ്ങനെ ചോദ്യം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനോടൊപ്പം തന്നെ നമ്മൾ ടാലി ചെയ്ത് നമ്മുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇപ്പോഴേ ചാർട്ട് ചെയ്തോളൂ. നമ്മുടെ ലൈഫിന് ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു വഴിക്ക് പോയിക്കോളും. ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സിവ്യൂ വായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: കിംഗ് ഖാൻ ജയോ ഹണി സിംഗർ.

ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக்கில் அரிசி தீராஜா ஜானகி ஆடு அகிரதி. ஆ ஒரு சமயம் ஆயிட்டுண்ட இன்னத்தை கிறிஸ்மஸ் ചോദ്യത്തിനുള്ള സമയം. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലേ. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ്? കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കിറിസ്മസ് ചോദ്യം. ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. I'll repeat 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഒപ്പം കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അരിഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അറിച്ചേ ധീരാജ ചാണകിയാണ്. ചില സിനിമകൾ വരുമ്പോ തന്നെ നമ്മൾക്ക് മനസ്സിലാകും അല്ലേ, ഇത് വലിയ കഥ പറയാനായിട്ട് പോകുന്ന സിനിമയല്ല. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള കുറേ മനുഷ്യരെയും അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന സിനിമയാണ് ഇത്. അങ്ങനെ ഒരു സിനിമയായിട്ടാണ് ഈ ഓണത്തിനെത്തിയ ബദ്ലഹീൻ കുടുംബ യൂണിറ്റ് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയത്. ഗ്രീഷ് എ.ഡി. സംവിധാനം ചെയ്ത ഈ സിനിമ ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തിയത്. തണ്ണീർമത്ത ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു തുടങ്ങിയ സിനിമകളിലൂടെ യുവതലമുറയുടെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ജീവിതവും സൗഹൃദവും പ്രണയവും ഒക്കെ സിനിമയാക്കിയ സംവിധായകനാണ് ഗ്രീഷ് എ.ഡി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിലും എല്ലിയ ട്വിസ്റ്റുകളേക്കാൾ പ്രേക്ഷകർക്ക് പരിചിതമായി തോന്നുന്ന മനുഷ്യരും അവരുടെ സ്വഭാവങ്ങളും ആണല്ലേ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചത്. അത് അതേപടി തന്നെ സിനിമയിലെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ പറയേണ്ടതാണ് നമ്മുടെ ദിവീം പോളിയും അമിത ബൈജുവിന്റെ ആ ഒരു കൂട്ടുകെട്ട്. ശരിക്കും ഇത് ജസ്റ്റിന്റെയും മാഷ്ലിയുടെയും മാത്രം കഥയല്ല, അവരുടെ ചുറ്റുമുള്ള കുടുംബവും സുഹൃത്തുക്കളും വയൽക്കാരൊക്കെ ചേർന്ന് ഈ കുടുംബ യൂണിറ്റാണ് അവിടെ രൂപപ്പെടുന്നത്. പ്രണയവും കുടുംബ ബന്ധങ്ങൾ, പഴയ ഓർമ്മകള്, സൗഹൃദം, ചെറിയ ചെറിയ തമാശകള്, ഇതൊക്കെ ചേർന്നൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് കോമഡി ആയിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗിരീഷ് എ.ഡി.യുടെ സിനിമകളിൽ കാണുന്ന ആ ഒരു പ്രത്യേകതയും ഇതിലുണ്ട്. കഥാപാത്രങ്ങൾ സിനിമയിലെ കഥാപാത്രങ്ങളായി മാത്രം തോന്നാതെ നമ്മുടെ നാട്ടിൽ എവിടെയോ കണ്ടിട്ടുള്ള ആളുകളായിട്ട് തോന്നും. ബദ്ലഹീൻ കുടുംബ യൂണിറ്റും അതേ കംഫർട്ട് സോണിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. ഏതായാലും ആ ഒരു മൂവിയിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. അതിന് മുൻപായി ഈ ഒരു യാത്രയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാട്. ഒരു പാട്ട് കേൾക്കുമ്പോ തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എത്ര മനോഹരമായിട്ടുള്ള പാട്ടാണ് ഏതൊക്കെയായിരിക്കും, പക്ഷേ ആ പാട്ടിന്റെ പിന്നിൽ അത്രയും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ ഉണ്ടെങ്കിലോ. ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ ഇപ്പോൾ വീണ്ടും തരംഗമായിരിക്കുന്നത് യവന കഥയിൽ നിന്നും വന്ന ഇടയ കന്യക എന്ന ഒരു പാട്ടാണല്ലേ. ആ ഒരു പാട്ടിന് പിന്നിലും അങ്ങനൊരു കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏകദേശം 31 വർഷം മുൻപ് ജോഷി സംവിധാനം ചെയ്യാനിരുന്ന, പക്ഷേ പിന്നീട് പുറത്തിറങ്ങാതെ പോയ അന്ന എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഈ പാട്ട് ഒരുക്കിയത്. അരവിന്ദ് സ്വാമിയെ നായകനാക്കി ആഘോഷിച്ചിരുന്ന ആ സിനിമ നടന്നില്ല, പക്ഷേ അതിനുവേണ്ടി പിറന്ന ചില പാട്ടുകൾ അതിന്റെ പെട്ടിയിലായി. അതിലൊന്നായിരുന്നു ഈ യവന കഥയിൽ. പക്ഷേ ഈ പാട്ടിന് യഥാർത്ഥ കൗതുകം മതിലും പിന്നിലാണ്. പാട്ടൊരുക്കിയിരുന്ന സമയത്ത് ഔസേപ്പച്ചനും ഗാനരചയിതാവായ ഷിബു ചക്രവർത്തിയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഔസേപ്പച്ചൻ ആദ്യം നൽകിയ ഈണത്തിന് ഷിബു ചക്രവർത്തിക്ക് ആ സിറ്റുവേഷനുമായി പൂർണ്ണമായും മാച്ച് ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് തോന്നിയത്. അതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കേറ്റം വരെ ഉണ്ടായി എന്നും കേട്ടിട്ടുണ്ട്. അവസാനം അടുത്ത ദിവസം ഔസേപ്പച്ചൻ പുതിയൊരു ട്യൂൺ ഉണ്ടാക്കി ആ ഈണം ഫോണിലൂടെ കേട്ടപ്പോഴാണ് ഷിബു ചക്രവർത്തിയുടെ മനസ്സിൽ പെട്ടെന്ന് ആ വരി വന്നത്. യവനകഥയിൽ നിന്നും വന്ന ഇടയ കന്യക. അങ്ങനെ ഈ പാട്ടിനൊപ്പം ആ വരിയും പിറന്നു. പിന്നെ യേശുദാസും കെ എസ് ചിത്രയും പാടിയപ്പോ പാട്ട് റെഡിയായി, പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. അന്ന എന്ന സിനിമ പുറത്തിറങ്ങിയില്ല. അങ്ങനെ സിനിമയോടൊപ്പം പാട്ടും ഒരു കാലത്തേക്ക് മാഞ്ഞു പോയില്ലേ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷെടിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിലൂടെയാണ് ആ പാട്ട് വീണ്ടും സ്ക്രീനിലേക്ക് എത്തുന്നത്. ഇപ്പോൾ പുതിയ തലമുറ പോലും ആ മെലഡി ഏറ്റെടുത്ത് റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു സിനിമ റിലീസായില്ല, ഒരു പാട്ട് പുറത്ത് വന്നില്ല, വർഷങ്ങൾ കടന്നുപോയി, എന്നിട്ട് നല്ലൊരു മെലഡിക്ക് എക്സ്പയറി ഡേറ്റ് ഇല്ലെന്ന് തെളിയിച്ചുകൊണ്ടാണ് യവനകഥയിൽ വീണ്ടും നമ്മുടെ മുന്നിലെത്തിയത്. പെട്ടിയിലിരുന്നിരുന്ന ഒരു പാട്ട് 3 പതിറ്റാണ്ടുകൾക്കപ്പുറം ഒരു പുതിയ സിനിമയിലൂടെ വീണ്ടും ജനിച്ച കഥ, അതാണ് യവനകഥയിൽ. ഏതായാലും ഈ പാട്ടിൻ്റെ ഒക്കെ വിശേഷം പറഞ്ഞിരുന്നപ്പോഴാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കുളിസമയം ആയിട്ടുണ്ട് പടികളിലേക്ക് കയറാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ ധീരാജ ചാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ ജാനകിയാണ്. ഒരു സിനിമയുടെ വിജയത്തെ കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരെ പ്രതികരണത്തിനൊപ്പം ബോക്സ് ഓഫീസ് നമ്പറും തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ. കാരണം ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഇപ്പോൾ മലയാള സിനിമയിലെ വലിയ കൊമേഴ്ഷ്യൽ സക്സസുകളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു. ഓഗസ്റ്റ് 21 റിലീസ് ചെയ്ത ചിത്രം 4 പിന്നിടുമ്പോഴും തിയേറ്ററുകളിൽ ശക്തമായ പ്രകടനമാണ് നടന്നത്. ഏറ്റവും പുതിയ ട്രാക്ക്ഡ് ഫിഗേഴ്സ് പ്രകാരം സെപ്റ്റംബർ 14 വരെ ഇന്ത്യയിലെ ട്രാക്ക്ഡ് ഗ്രോസ് ഏകദേശം 155.50 crore. 25 തിയേറ്ററിക്കൽ റണ്ണിലാണ് ഈ നേട്ടം. അതേസമയം മറ്റൊരു പുതിയ റിപ്പോർട്ട് പ്രകാരം 24 വേൾഡ് വൈഡ് കളക്ഷൻ 304.95 crore. ഇതോടെ മലയാള സിനിമയിലെ മുൻ ബോക്സ് ഓഫീസ് റെക്കോർഡ് മറികടന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമയായി ചിത്രം മാറിയെന്ന് റിപ്പോർട്ടുകളിൽ പുറത്തു വരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു റൊമാന്റിക് കോമഡി, കുടുംബ ബന്ധങ്ങൾ, റിലേറ്റബിൾ ക്യാരക്ടേഴ്സ്, ഹ്യൂമർ, ഇതൊക്കെ വെച്ചാണ് ഇത്രയും വലിയ ഓഡിയൻസ് റെസ്പോൺസ് നേടിയിരിക്കുന്നത്. റിലീസ് സമയത്ത് തന്നെ വേർഡ് ഓഫ് മൗത്ത് ശക്തമായിരുന്നു അല്ലേ. ആദ്യ ദിവസങ്ങൾക്ക് ശേഷം പോലും ഓഡിയൻസ് സപ്പോർട്ട് കുറഞ്ഞിരുന്നില്ല. വീക്കെൻഡ് മാത്രമല്ല, വീക്ക് ഡേയ്സിലും ആളുകൾ സിനിമ കാണാൻ എത്തിയതാണ് ഈ വലിയ റണ്ണിന്റെ മറ്റൊരു പ്രധാന കാരണം. അങ്ങനെ നോക്കുമ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ഒരു സിനിമയുടെ വിജയം എന്നതിലുപരി മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴും സിമ്പിൾ റിലേറ്റബിൾ കഥകൾ വലിയ രീതിയിൽ സ്വീകരിക്കാൻ പറ്റുമെന്നതിന്റെ ഒരു ഉദാഹരണമായി കൂടി മാറുന്നുണ്ട്. അതുപോലെ തന്നെ കളക്ഷൻ നമ്പേഴ്സ് വിവിധ ട്രാക്കേഴ്സിൽ മെത്തഡോളജി അനുസരിച്ച് ഡിഫറൻറ് ആയിരിക്കും. പക്ഷെ എന്ത് തന്നെയായാലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയതിന്റെ ആ ഒരു സ്ഥാനം അത് വലുത് തന്നെയാണ്. അതുപോലെ തന്നെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി കണക്ട് ചെയ്യാനായിട്ടുണ്ട്. അതിന് മുൻപായി നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടുകളിലേക്ക് കണക്ട് ചെയ്യാണ്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ജാനകിയാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമുണ്ട്. സിനിമയ്ക്കുള്ളിൽ വന്ന സോൾമേറ്റ്സ്, ഒരു സത്തക്കുടി പ്രണയം എന്ന ഷോർട്ട് ഫിലിം. സിനിമയിൽ സംഗീത പ്രതാപ് അവതരിപ്പിക്കുന്ന ജോയൽ ഡേവിസ് സംവിധാനം ചെയ്യുന്ന ഒരു ഫിക്ഷണൽ ഷോർട്ട് ഫിലിം ആയിട്ടാണ് സോൾമേറ്റ്സ് വരുന്നത്. സിനിമയിൽ അതിലെ ചില ഭാഗങ്ങളും റെഫറൻസും പ്രേക്ഷകരെ ചിരിപ്പിച്ചിരുന്നല്ലോ. അതിലെ കോൺസെപ്റ്റ് തന്നെ പിന്നീട് മേക്കേഴ്സ് ഫുള്ളാക്കി പുറത്തിറക്കിയിരുന്നു. സിനിമയിലെ രംഗങ്ങളുമായി ബന്ധിപ്പിച്ചാണ് ഷോർട്ട് ഫിലിം ഒരുക്കിയിരിക്കുന്നത്. വിനീത വിശ്വം, പാർവതി അയ്യപ്പദാസ് എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ നിവിയും പോളിയും ഇതിൽ അപ്പിയറൻസ് നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, മീ ഷോർട്ട് ഫിലിം ആദ്യം സിനിമയുടെ ഭാഗമായിട്ട് തന്നെ ഇത്രയും വലിയ രീതിയിൽ ചെയ്യാൻ തീരുമാനിച്ചിരുന്നില്ല എന്നതാണ്. സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ഗിരീഷയുടെ ഇതൊരു പ്രോപ്പർ ഷോർട്ട് ഫിലിം ആയി പൂർത്തിയാക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് ഇതിന് തെലുങ്ക് വെർഷൻ പോലും പുറത്തിറങ്ങി. ഒരു മലയാളം ഷോർട്ട് ഫിലിം ആദ്യമായി തെലുങ്കുവിലേക്ക് ഡബ് ചെയ്യപ്പെട്ടു എന്ന പ്രത്യേകതയും അതിന് ലഭിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഒരു സിനിമയ്ക്കുള്ളിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിം പുറത്തേക്ക് വരുന്നു. ആ ഷോർട്ട് ഫിലിം വീണ്ടും സ്വന്തം ഐഡന്റിറ്റി പ്രേക്ഷകരിലേക്ക് എത്തുന്നു. അതൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പെരിമെന്റ് തന്നെയാണല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ബദ്ലഹീൻ കുടുംബ യൂണിറ്റിലേക്ക് വരുമ്പോൾ അത് നമ്മളോട് പറയുന്നത് വലിയ വലിയ സംഭവങ്ങളെക്കാൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരും അവരുടെ ബന്ധങ്ങളും തന്നെയാണ് ഓരോ സിനിമയെ ഇത്രയും സ്നേഹിക്കപ്പെടുന്ന ഒന്നാക്കുന്നത് എന്നാണ്. ജസ്റ്റിനും ആഷ്ലിയും ജോയലും ഗ്ലിക്സനും ആ കുടുംബവും നൈബേഴ്സും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഈ ഒരു ലോകം. അതുകൊണ്ട് തന്നെ ബദ്ലഹീൻ കുടുംബ യൂണിറ്റ് ഇപ്പോൾ പ്രേക്ഷകരുടെ സ്വന്തം കംഫോർട്ട് ഫിലിമായി മാറുന്നത്. ഇനിയും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകളിലേക്ക് കണക്ട് ചെയ്യാണ്. കേൾക്കാം, യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ, ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാടകയാണ്. ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുമല്ലേ, പേര് കേൾക്കുമ്പോൾ തന്നെ എന്തായിരിക്കും ഈ ഒരു സിനിമയുടെ ലോകം എന്നറിയാനായിട്ട് തോന്നും. അങ്ങനെ ഒരു സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജ് സുകുമാരൻ നായകനാകുന്നു, വൈശാഖാണ് സംവിധാനം, അതിനൊപ്പം നമ്മുടെ ലാലേട്ടനും സിനിമയുടെ ഭാഗമാകുന്നു എന്ന വാർത്ത കേട്ടതോടെ ഈ ഒരു സിനിമയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻസ് വേറെ ലെവൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ലൂസിഫർ ബ്രോഡാഡി എൽ ടു എന്നിവയ്ക്ക് ശേഷം പൃഥ്വിരാജും മോഹൻലാലും വീണ്ടും ഒരുമിക്കുന്നു എന്നത് മലയാളി പ്രേക്ഷകർക്ക് വലിയൊരു അട്രാക്ഷൻ തന്നെയാണ്. പക്ഷേ ഖലീഫയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സിനിമയുടെ പേര് മാത്രമല്ല, ഒരു വലിയ കുടുംബത്തിന്റെ ഹിസ്റ്ററിയും അതിന്റെ ലേജൻസിയും പറയുന്ന ഒരു ലോകത്തിലേക്കുള്ള എൻട്രി പോയിന്റ് കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് ആക്ഷന് ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയായിരിക്കുമ്പോഴും അതിന് പിന്നിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടീം തന്നെയുണ്ടല്ലേ. ഇനി ഈ ഒരു സിനിമയുടെ സെറ്റിംഗ് കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കഥയുടെ ഒരു പ്രധാന പശ്ചാത്തലം കൊടുവള്ളിയാണ്. കേരളത്തിലെ സ്വർണ്ണ കച്ചവടവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരു സ്ഥലത്തെ ബാക്ക്ഗ്രൗണ്ട് ആംഗിൾ ആണ് സിനിമയുടെ വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് ഒരു കുടുംബത്തിന്റെ കഥ പതുക്കെ തുറക്കുന്നത്. പക്ഷേ ഈ കുടുംബത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ സാധാരണ കുടുംബ ചരിത്രമല്ല, പണം, സ്വർണം, അധികാരം, പഴയ ബന്ധങ്ങൾ, ശത്രുക്കൾ, ഇതൊക്കെ കൂടി കിടക്കുന്ന ഒരു ഹിസ്റ്ററി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഖലീഫയുടെ ടൈറ്റിലിന് ഒരു വെയിറ്റ് ഉണ്ട്. ഒരു ചെറിയ കഥയല്ല, തലമുറകളിലേക്ക് നീളുന്ന ഒരു കഥയുടെ തുടക്കം എന്നൊരു ഫീലിംഗ് ആണ് സിനിമ നൽകുന്നത്. അപ്പോൾ ഖലീഫയെ കുറിച്ച് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഒരു ആക്ഷൻ മൂവി എന്ന നിലയിൽ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ കഴിഞ്ഞ കാലം എങ്ങനെ ഈ ഇന്നത്തെ തലമുറയുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നു ആ കഥയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുൻപായി കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. You guys are listening to My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാടകയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ ചാടകിയാണ്. ഖലീഫ മൂവിയിലേക്ക് വരുമ്പോ നമ്മുടെ രാജുവേട്ടന്റെ കഥാപാത്രം കൊടുവള്ളിയിൽ സ്വന്തം ഡ്രസ് ഷോപ്പ് നടത്തി സുഹൃത്തിനൊപ്പം സമയം ചെലവഴിച്ച് ഹിസയുമായി പ്രണയിച്ച് വിവാഹം കഴിച്ചു പോകുന്ന ഒരാളാണ്. അതായത് നമ്മൾ സാധാരണയായി ഒരു ആക്ഷൻ ഹീറോയിൽ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ജീവിതം അല്ല അമീറിന്റേത്. അയാളുടെ അച്ഛൻ ഒരു പ്രിൻസിപ്പൽഡ് ഗവൺമെന്റ് കോൺട്രാക്ടറാണ്. അമ്മ നൂർജഹാൻ കുടുംബത്തിലെ സ്നേഹവും ബന്ധങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ ഈ കുടുംബത്തിന് പുറത്തറിയാത്തൊരു വലിയ ഹിസ്റ്ററി കൂടിയുണ്ട്. അവിടെയാണ് ഈ ഒരു സിനിമ ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. കാരണം അമീർ സ്വന്തം ആ ക്രിമിനൽ വേൾഡിലേക്ക് ചാടിക്കയറിയ ഒരാളല്ല. അയാളുടെ കുടുംബത്തിലെ കഴിഞ്ഞ കാലമാണ് അയാളെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. സ്വർണക്കടത്തിന്റെ ലോകവുമായി ബന്ധപ്പെട്ട പഴയ ബന്ധങ്ങളും ശത്രുക്കളും വീണ്ടും ആക്റ്റീവ് ആകുമ്പോൾ അമീറിന് തന്റെ കുടുംബത്തെക്കുറിച്ചും തന്റെ ജീവിതത്തെക്കുറിച്ചും അറിയാതെ പല കാര്യങ്ങളും നേരിടേണ്ടി വരുന്നു. ഇവിടെ റിവഞ്ച് എന്ന എലമെന്റിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. സിനിമയുടെ ടാഗ് ലൈന് തന്നെ പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്നതാണ്. അതായത് സ്വർണം ഇവിടെ വെറും ഒരു ബാക്ക്ഗ്രൗണ്ട് എലമെന്റ് അല്ല, കഥയിലെ പവർ, ഗ്രീഡ്, ലേജൻസി, റിവഞ്ച് ഇതൊക്കെ അതുമായി ബന്ധിച്ച സിനിമയുടെ വേൾഡ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനിടയില് പേഴ്സണൽ ലൈഫിന് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിലെ സൈഡില് ലവ് സ്റ്റോറിയും ഫാമിലിയും, മറുവശത്ത് പഴയ കാലത്തെ ക്രൈം നെറ്റ്വർക്കും പ്രതികാരവും ഒക്കെ ഈ രണ്ട് ലോകങ്ങളും തമ്മില് കൂട്ടിമുട്ടുമ്പോഴാണ് ആ ഒരു ക്യാരക്ടറൊക്കെ മാറി തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഖലീഫയിലെ ആക്ഷന്റെ പിന്നിലെ ഒരു ക്യാരക്ടർ ജേർണി കൂടിയുണ്ട്. സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരാളെ തന്റെ കുടുംബത്തിലെ ഏജൻസി നേരിടേണ്ടി വരുമ്പോ എന്തായി മാറുന്നു എന്ന ജേർണി. ആ ഒരു ജേർണിയിലേക്ക് വരുന്നതിന് മുൻപായി നമ്മുടെ ഒരു യാത്രയിൽ കേൾക്കാം ഒപ്പം ബ്യൂട്ടിഫുൾ ഉള്ള ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ദിരാജ ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.

0: ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാടകിയാണ്. ഒരു ആക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് ആക്ഷൻ സീക്വൻസ് ആയിരിക്കും. പക്ഷേ ഖലീഫയുടെ മ്യൂസിക് ആൽബത്തിന് നല്ലൊരു സ്പേസ് ഉണ്ട്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയി ആണ്. അതിലോരോ പാട്ടും പറയുകയാണ് എന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് പറയുക തന്നെ വേണം, കാരണം അത് അത്രയേറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പിന്നെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജോമോൻ ടി ജോണിന്റെ സിനിമറ്റോഗ്രാഫി വളരെ പ്രധാനമാണ്. വലിയ സ്കെയിലുകളിൽ ആക്ഷൻ സീക്വൻസ്, ലൊക്കേഷൻ, ചേസ് സീക്വൻസ് ഇതെല്ലാം വിഷ്വലായി പ്രസന്റ് ചെയ്യാൻ ക്യാമറ വർക്ക് വലിയ റോള് തന്നെ വഹിക്കുന്നുണ്ട്. പക്ഷേ ഖലീഫയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ഉണ്ടാക്കിയ കാര്യം ഇതൊന്നുമല്ല, ഇതിന്റെ കഥ ഇവിടെ തീരുന്നില്ല. സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ മോഹൻലാൽ നായകനായി അഹമ്മദ് അലിയുടെ കഥയാണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അതേസമയം രാജുവേട്ടന്റെ അമീർ അലിയും തുടരും. അതായത് ആദ്യ സിനിമയിൽ നമ്മൾ കാണുന്നത് ഒരു ഫാമിലി ലെജൻസിയുടെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇത് തന്നെയാണ് ഖലീഫയുടെ ടൈറ്റിലും കോൺസെപ്റ്റിലും പ്രത്യേക ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത്. ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് കൈമാറിയ കഥ, ഒരു കുടുംബത്തിന്റെ പഴയ കാലം, സ്വർണ്ണക്കടത്തിന്റെ ലോകം, പ്രണയം, പ്രതികാരം, അതിനിടയിലെ സ്വന്തം ജീവിതം രക്ഷിക്കാൻ ശ്രമിക്കുന്ന അമീർ അലി. അങ്ങനെ നോക്കുമ്പോൾ ഖലീഫ ഒരു സ്റ്റാൻഡ് അലോൺ ആക്ഷൻ ഫിലിം എന്നതിലുപരി ഒരു വലിയ സ്റ്റോറി യൂണിവേഴ്സിന്റെ ഓപ്പണിംഗ് ചാപ്റ്റർ പോലെയാണ്. ഒരു സാധാരണ ഡ്രസ് ഷോപ്പ് നടത്തുന്ന യുവാവിൽ നിന്ന് തന്റെ കുടുംബത്തിന്റെ ഇരുണ്ട ഹിസ്റ്ററിയെ നേരിടേണ്ടി വരുന്ന അമീർ അലി വരെ. അവിടെ നിന്നാണ് ഖലീഫയുടെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. ഇനി മുന്നിലുള്ളത് അഹമ്മദ് അലിയുടെ കഥയാണ്. അപ്പോൾ ആ പഴയ കഥയിൽ നിന്ന് പുതിയ തലമുറയിലേക്ക് എത്തുന്ന ഈ ലേജൻസി എവിടേക്കാണ് പോകുന്നത്? അതാണ് ഇനി ഖലീഫ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഇടയിൽ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കേൾക്കാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ ചാടകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 മുതൽ December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 മുതൽ കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
1: കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് യെസ് അഗ്രതി ആ ഒരു സമയം ആയിട്ടുണ്ട് മറന്നു പോയതൊക്കെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാതായിട്ട് പറഞ്ഞു വന്നത് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യത്തിൻ്റെ കാര്യമാണ് കുറച്ച് പേരെ കൂടി ഉണ്ട് ആ ഒരു മെസ്സേജ് അയക്കാനായിട്ട് ക്വസ്റ്റ്യൻ മിസ്സായതാണ് എങ്കിൽ ദാ പിടിച്ചു നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന പഴം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മാസ് ചോദ്യം ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ റിപ്പീറ്റ് 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ എന്തായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഒപ്പം കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങളും യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ഹൈ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജാചാരനക്ക് ഈ ആട് അഗ്രത സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിലെ ഈ സമയം 4 മണിയാകാറായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാനായിട്ടിരിക്കുമ്പോൾ. ഇപ്പോൾ സെമ്മൊക്കെയാണ് വരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു ആദ്യമേ തുടങ്ങിയൊരു കാര്യമാണ് പരീക്ഷയാണ് വരുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ സമയത്ത് നമ്മൾ ഈ മുടക്കൊക്കെ എടുത്ത് ഇങ്ങനെ എന്താ പറയുക, ചാടിത്തുള്ളി നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ സമയം ഈ പറഞ്ഞ പോലെ ടപ്പേ എന്ന് പറഞ്ഞു പോകല്ലേ. ആർക്ക് വേണ്ടി കാത്തു നിൽക്കുന്നൊരു കാര്യമല്ല ഈ ഒരു സമയം, വലിയ വലിയ സംഭവമാണ്. സോ ആ ഒരു സമയത്തെ വേണ്ടുന്ന രീതിയിൽ ആര് യൂസ് ചെയ്യണോ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. സോ എല്ലാവരും പ്രൊഡക്റ്റീവ് ആക്കുക, അതിനോടൊപ്പം തന്നെ എൻജോയും ചെയ്യുക. ഏതായാലും അടുത്ത ദിവസം കൃത്യ സമയത്ത് തന്നെ കേട്ടുമുട്ടാം. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേ ദിരാജ ചാനൽ സൈനിങ് ഓഫ് നൗ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

My Radio 90 FM கேட்டறிஞர் கோட்டுக்குடா.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിലും സൗഹാർദ്ദപരമായും തീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ സുപ്രീം കോടതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ ആൻഡ് കൺസീലിയേഷൻ പ്രൊജക്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മീഡിയേഷൻ ഫോർ ദി നേഷൻ 3.0 എന്ന പേരിൽ മീഡിയേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. October 1 to December 31 വരെയാണ് പ്രസ്തുത ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളാണ് ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. August 1 കോടതികളിൽ നിന്ന് കേസുകൾ ഇതിലേക്കായി റെഫർ ചെയ്തു തുടങ്ങി. ജുഡീഷ്യൽ ഓഫീസർമാർ, അഭിഭാഷകർ, മധ്യസ്ഥർ, നിയമസേവന സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മധ്യസ്ഥ സേവനങ്ങൾ തീർത്തും സൗജന്യവും കേസ് തീർപ്പാവുകയാണെങ്കിൽ കോടതി ഫീസ് തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർ കോടതി കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന മീഡിയേഷൻ സെന്ററുകളുമായോ ലീഗൽ സർവീസ് അതോറിറ്റിയുമായോ ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
1: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

மை ரேடியோ 90 FM கேட்டறிஞ்ச கூட்டு கூடா.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.